0: ലവ് റോക്കറ്റ്സ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് YC Radio.org. ഇന്നത്തെ തലമുറയുടെ ശബ്ദം.
2: Hey parents of children with asthma, here's another hit from the Breathe Easies. Don't smoke in the house.